ശാസ്ത്ര നാമം നമസ്കാരം ഇന്ത്യ ശാസ്ത്ര നാമം നമസ്കാരം സംഗീത ഭുജംഗ പ്രയാത ഛന്ദ ശാസ്ത്രാ നാം ഓർ ശാസ്ത്രാ പൂജ സാഹിബ് ജി സംഗീത ഛന്ദ വെച്ച് ഗാ കെ ദസ്തേ കേന്ദ്ര സംഗീത ഭുജംഗ പ്രയാത ഛന്ദ ആഗർദം തീരം ആഗർദം തീരം ആഗർദം തീരം ആഗർദം തീരം.